0: ശനിയുമരാത്രി ദുലഹായി
1: liveFM.lk
0: ശ്രീലാങ്കയെ റിദ്മയ വിശ്വസിസാറ liveFM.